ഹേ ഗജാനൻ സ്വാമി, ഹേ ഷുർപ് കാണക്, ഹേ ഗജവക്ത്ര, യു ആർ ദ ഗ്രേറ്റസ്റ്റ്, യു ആർ ദ ഗ്രേറ്റസ്റ്റ് അമോങ്സ് കമ്പാഷനേറ്റ് ഡിവിനിറ്റി. യു ആർ ദ വൺ ഹു ഈസ് കമ്പാഷനേറ്റ് ടു ദ പേഴ്സൺ ഹു ഓഫേഴ്സ് ടു യു ദ ദുർവാഗ്രാസ്, ദ ദുർഗ്രാസ് ആസ് വി കോൾ ഇറ്റ്.